ആകാശവാണി ഇംഫാൽ വയമ്പം രാജേഷ് പാവ പാചരി ആൻപത മറുപ പാവ രാജ്യസിംഗ് ജില്ലാസിന്റെ തങ്ദു ലൈതാദി ഫിയോം യെങ്ങ തമെങ്ലോങ് ജില്ലാ ഖുഞ്ചാസിന് തമെങ്ലോങ് ഇംഫാൽ തമെങ്ലോങ് ലംബിത സെക്യൂരിറ്റി യൗദന ചത്തന ഡെപ്യൂട്ടി കമ്മീഷണർ ഖങ്ങലക് പി എം സൂര്യഘർ മുക്ത ബിജ്ലി യോജനാ മഖാദ റൂപ് ടോപ് സോളർ സിനഹനബ എം എസ് പി ഡി സി എൽ മേ താബു മന്ത് ഓഫ് സോളർ ഹൈന പാങ്ങോളി സാബ ഹെങ്ങലപ്പ മരി ലൈന ഹക്സേൽ പിറക്ലിബ്ബ സാനബഗിദമക് സയന്റിഫിക് സ്റ്റിയറിംഗ് കമ്മിറ്റി ഓൺ വൺ ഹെൽത്ത് മിഫം പാങ്ങോക്രെ രാജ്യസിംഗ് ജില്ലാസിന്ദു ലൈതാദി ഫിവം അസിങ്ങ തമെങ്ലോങ് ജില്ലാ ഖുഞ്ചാസിന് തമെങ്ലോങ് ഇംഫാൽ തമെങ്ലോങ് ലംബിത സെക്യൂരിറ്റി യൗദന യാരിമൈ ചത്തനബ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ഖങ്ങലക് തമെങ്ലോങ് ഡെപ്യൂട്ടി കമ്മീഷണർ എൽ അംസിം ദംസ്വാന ചേരോൾ അമനഹായി അനാ ലായേ മഹി മസിങ് തമ്പ തങ്ങായ്ഫതവ തബക്കിദമക് ഇംഫാൽ തമെങ്ലോങ് ലംബി ചതോക് ചസിൻ തൗബദ ഹൈവേ അസിദ തമ്നിബ സെക്യൂരിറ്റി കൺവോയ്സിങ്ങ ലോയിനന ചത്തനബ ഹോനഗദബനി ചേരോള ദുഹായി മൌസാന തോന്ന ഖുദോംതിബ തോറപ്പ നതന നുമിത് ഖുദിംഗ് ലംബി അസിദ സെക്യൂരിറ്റി അകന്മ ഗാക്സേൽ ലോയിനന ചതോക് ചസിൻ തൗരി മരമദുന മിയാംന കരിഗുംബ ലംബി അസിദ ചത്പ താരബസു ഡിസ്ട്രിക് പുലിസ് ക പാവ ഫാവനരബ മതും ചപിയു മിയാംന ഡിസ്ട്രിക് പുലിസ് കൺട്രോൾ റൂംഗി ടെലിഫോൺ നമ്പർ 6909021187ദ പാവ ഫാവിരംഗനബ ഡെപ്യൂട്ടി കമ്മീഷണർ ഖങ്ങലക്ലി മുഖ്യമന്ത്രി യുംനാങ് ഖേംചാൻ ഉപമുഖ്യമന്ത്രി ലോസി ഡിക്കോ നൈ ദില്ലി എംബേസി ഓഫ് ഇന്ത്യ സെനിയർ വാട്ടർ റിസോർസസ് സ്പെഷ്യലിസ്റ്റ് നിരജ് ഗലവാട് പി എസ് ഇ ഡി ഓഫീസർസിംഗ പുന ഉണ്ടാരം മുഖ്യമന്ത്രി സെക്രട്ടറി മിഫം പാങ്ങോക്രെ മിഫം അത് രാജ്യത്തെ വാട്ടർ സപ്ലൈ സിസ്റ്റം മപ്പാങ്ങൾ കങ്കനുന്ന വഫം കയ ഖനക്കി ഹരി സോഷ്യൽ മീഡിയ താകൽപ്പ വാരോൾ മുഖ്യമന്ത്രി ഹൈ അഖനബ തൗസിൽ തൗറാം കയ യാത്തുന മിയാം പുന ഹോണമിന രാജ്യസിംഗും തമ്പാക്ക മഫം പുനമക്ത ചാ തങ്ങ ദർക്കാളൈബ ഇസിംഗ് മരാങ് കായന ഫങ്ങനബഗി മതാങ്ദ മിഫം അത് കുപ്ന വാരി സാനക്കി സെക്യൂരിറ്റി ഫോഴ്സ് കാങ്പോപ്പി ജില്ലാ ലൈലോൺ വൈഫൈ കുൽഗി നോസുപ് തമ്പ ചിങ്ങ പരിങ്ദ ഫാജിൻകിബ മിയോയി ഫങ്ങനബ തീ ഹുംബഗി തബക് മഖാ താന ചത്തരി മണിപ്പൂർ പോലീസ് കൺട്രോൾ റൂം തോപ്പ ചേരോൾ ഹൈ സെക്യൂരിറ്റി ഫോഴ്സ് കാങ്ബുന ഇംഫാൽ വെസ്റ്റ് ജില്ലാ ലംദേ കാമോങ് ഖുൽഗി ചിങ്ങോങ് തീ ഹുംബ ചത്തബ ഖുജു ഖുലൈ ഫാഗത്ലേ ഫാഗത്ലബ ഖുലൈ ബോൾ എക്സൻ സിംഗിൾ ബേരൽ നോമൈ അഹും പോയിന്റ് ടു ടു പിസ്തോൾ അനി നൈൻ എം എം പിസ്തോൾ മാപ്പന്നെ അമരോം നം ഹാദുന സെൽ ഖായ ആയനയാദവ ചത്തബ മിയോയി ഫാഗത്പ മഖാ താന ചത്തരി സെക്യൂരിറ്റി ഫോഴ്സ് ഇംഫാൽ ഈസ്റ്റ് ജില്ലാ ഫുംദോംബ മയായി ലൈക്കൈദ ആർ പി എഫ് പി എൽ എ മിയോയ് ഫാറേ നുമിത് സെൻട്രൽ ഫോഴ്സ് തേനോപ്പൽ ജില്ലാ മോരേ പോലീസ് സ്റ്റേഷൻ മനുങ് ചെന്ന ബോർഡർ പില്ലർ ഹുംബുദ്ര തരത്ത ഹുംബുദ്ര മാപ്പന പി എൽ എ മിയോയ് അഹും ഫാക്കി ഹൈജിംഗ് ഇംഫാൽ വെസ്റ്റ് ജില്ലാ തോന്നാൻ തോന്നാൻ മഫം കെ വൈ കെ എൽ മിയോയ് അനി ഫാക്കി നുമിത് തൗബാൽ ജില്ലാ യാരിപോക് ബജാർ യു എൻ എൽ എഫ് കൊയറേങ് മിയോയ് ഫാക്കി ഹരി പി എം സൂര്യഘർ മുക്ത ബിജ്ലി യോജനാ മഖാദ മണിപ്പൂർ സ്റ്റേറ്റ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് എം എസ് പി ഡി സി എൽ മേ താ മന്ത് ഓഫ് സോളർ ഹൈന പാങ്ങോളി ലൈബാക് സിൻബ തുമ്പ മൈസാ